0: കോൾ ബീവിസ് കൊങ്കോകരം കേജിത്തുക്ക് പറയുന്നത് കൊതാടത്തെ നമ്മൾ ത്യാറ് കോയ പൈസിയെ ആയ അമ്മി പറയത്തിന്ന് കേട്ടി ഞങ്ങൾ നാ അമ്മ അമ്മ ചോദിച്ചേ അമ്മ ഇങ്ങക്കാവും തിന്നെ പോവാസിന്റെ ചോല ചോത്താറ് ഇപ്പൊ പറയുന്നത് ഇവിടെ ചെമ്പറ് നാകെ ഒരു പൈസ എന്ത് പാകപ്പ ഈ വന്ന് നമുക്ക് അപ്പ അവ പുള്ളി മകർത്തുന്ന ഇമ്മാൻ ഇങ്ങനെ ചെയ്തോ ഇവരെ ഇമ്മാൻ ഇപ്പൊ ചോദിക്കാറെ തെന്തി വാക്കുള്ളിമ്മ അയ്യം കഴിച്ചല്ലേ വന്നലേകാ വീൻ കെ സി സി ഇതിലാരാ
1: കൊങ്കൈ ദിനറപ്പനൂയ് എന്താണ് താപേത്തു താപരാണോ കേട്ടോ കിണക്കോ
2: പറയത്തിൽ
1: ikoito ngalekab nego, ikoito ngalekab tuga ak tuguk chekai. Kokilege akine PS kole tosopcho biik chongolep kauli. Ara ibi ngaropto nui, kile kakokilge kemwa ng radio ini.
2: Wangwe. Kutu
1: Tomakwai ki, kutu ngeseran na suri 27. Ketepe ngeseran ni president kile Tomakwai.
2: Kama
1: kundu etu nemje, ngeti ngeti ngeti ngeti
2: ngeti. Etu negarara nagoto ginye, ngepeberatana. Nga wikike ngotu kakase jarab kiling, sawek daktari sote, Elfas Kisori yang nandi ilse. Narogo rago tomo, oye tomo narogo muitawa angawa narogo rago kas kusubinda tomo narogo man nge kas kusubinda kitu sige wege ke testai lakini ngutgo tomo inamjige 500 shillings kumite duget number 1 bike taiche chepchepe nga besa ibaishi shillings osom inamjinige 500 shillings ng duget number 1 karibu kusubinda sige wege arab kiring daktari sota gelfas
3: ya muda nisio
2: gararan
3: gombo inabtu sae na raha sewa rigo no Sekian keger aku mau kau di sap in pemerhati. Kitingnya ni dah yugo lah, nene kitingnya pisu. Kula ini jalur ni jebar aisy, mungkin kengkeng lete setan. Kengkeng alda hari jalur sebenti, kau lagi jamu kau nyuri niu. Ingka buah kau ando ingne dogu sape tuku, kau jadi 50-50, kau bah? Aku jadi ngalalin te. Ya ne sikai no ru pano chowo ko tubro no re no chama kala sa ko sab chavi kinjo kinya no pisho chuki ba ka ta wo ta nje so chuki ba ke so na ge le kinjo kinya no ko ando inde ne ta re ti ki ka ka kinya ne mo shimi wa su lu nye ngo ba re wa mo te ko ando ge mo ru re ne de de ko ri nge nge le ge ne me ge nyin a ma te ge ma la yin ni ta na ti tu li na bla ko mu a zin ba Kau tahu ibu mita yang kau baru bawa. Kau suka tembak di sana masih ada mesu. Cuma tembak 100,000. Kemian tu kalau kamu jumpa seorang kasih, kesan kau baru TV sih. Kita jaga awak. Enam orang kita baru jaga awak. Kita baru jaga anak kau. Kalau ibu anda bawa semua gini, kau mahu anak mukbang. Tangan kau lembu anda ibu anda cuma tulen itu sahaja. Jangan berapa bawa semua. Eh, betul kalau ikan itu mukio. Ama jenenge ama kado cewane lah, begenge ne, awak tengah lalang betul rete, aku jangan itu, itu, aku berani tak eh, aku dah gondol lagi bagai teren tu bukit bawah, bagai ni, ini mana kandi sah, ini mana bukan mana kandi sah, aku berani buat tu, ini mahu jemput sebalik.